0: ശിഫായക്കം കഥയൊക്കെ എത്തോ, തീ രോഗായും റാഗണവെത്തോ ബലം വാണിത്താ.
1: ഖീനെത്തോ ദത്തുരു ദിയൈ ഉംറാഗ ദത്തുരു ഉംറാഗ ദത്തുരു ഖീനെത്തോ ദിയൈ
2: ആദി ആദി ഏകമെന് ഫട്ടാം ഗേത
1: എഹന്തോ
2: ഡിസംബർ
1: ഓ ഡിസംബർ ഗ ദനി ദത്തോ
0: ദബ്ബ ഓലി
2: ദബ്ബ
0: നാവിസാമി മാവ ഫണവാ ദനി ദബ്ബ
2: നാവിസാ കൊബ ബോഡമി ഹാൽ ഖീനെത്തോ
0: അതെ ഒരു അമ്മക്ക്
2: സാധനങ്ങളെങ്കിൽ
0: കൊബത്തൊക്കെ കൊതിം ബെല്ലന് വരുന്ന നൊലാ രേഖ പേരുകളും സൗബം ദിമാവ മസ്സത്താക്കി കൊബായി
2: ദിമാവെ ഗിന പഹരൻ ഉബായക്ക് വരുന്ന ദിമാവെ എമിയുങ്കി ബഹം ഹെല്ലി ഗെങ്കുസ് കുജ്ജ നുബായമകുന്ദ ബേറുക ഗിനപാറം കൊളിന്ന അതി രംഗളു രട്ട ഹിംവ്യസ് ഏക തെരേക മധു നമമിസ് ഗോസ്മി ഹുൻ തിബേ വെക്കല പുജ്ജാഗെ ബഹ ഗിനപാറം കൊണ്ണനി എല്ലി ഫൈത നുബായകന്തത്തകം ഇൻസാനാഗി ദെബേലി വിസ് അവസ്വാൻ ലംബുവാലും വിസ് പതയാവാൻ കമുകതി ഇമാന്തരികം വരുകത കുറഞ്ഞേ നീതേ നിക്കം പാഹക കൊല്ലാനും അളകണമെങ്കിൽ ഗവായതീ രേഖ നൂവായി പാഹും വേറുകളും മണ
0: വന്നു
2: രേവി ആ രേഖ ദിശയ്ക്ക് പാഹും വേറുകളും
0: മണ
2: അനുദ്ധ സ്കൂല ഒമ്മസ്കാല ലൂയാദീകം ലൂയാദം ഏറുക ജസ്സുമാനെ വസ്യാദിയ
0: ുംബും പൈക്കാല മസാൽ ദിമാവാത്തി കൗൺസിൽ തക്കും വെസ് മിഹാർ ഉസൂൽ തക്കെ മീ കുതിന്ന വക്കി ഗടിയൊക്കെ ഫഹും ബെദന് വരുന്ന നൂലാ പേരുകൾ നൂളെ വേണക്കാല ഗൊത്ത കമ്മി കങ്കം അമജസ്സമ്മിതാണ് ഇതത്തും
1: കുതിങ് ബെദന് വരുന്ന നൂലാ രേ കണ്ടു പേരുക ഒളുമക്കി അമഗാമസ് കുജാഗെ വരബുഡു കന്ധതക്കെ കുരുമത്തി വെദാണി കമിക്കമ ബൈ ഫരാത്തക്കും ഫാഹ കുറവായബ കുജ്ജാഗെ മുളി ഹയ ബർബാദുവെ മുളി മുസ്തമോഗെ അമാങ്കം ഗെല്ലിഗെൻ ഹിഗാദാണി കമിക്കമ മിവണി ഏമ മിക്കമാമെതു മേമ ഫാൻ നുണമ ബെലിനുവരിൻ വരബുഡ സമാൽകം തേഞ്ചേ ഹേലു തിരിവാൻ ചെഹേ തരിൻ ഉളേ നൂളേ ഗൊ ബലം ചെഹേ നുബാ ദരിങ്ങി എക്കുവരിന്ന അമഗാമസ് വരബുഡങ് ഇവ ഗുളും ബാവൻ ഇവ ചെഹേ കൊങ്കഹല രട്ടെ ഹിന്നെത്തോ എക്കുതിൻ എ ഗെങ്കുളണി ദെൻ വകി വകുതെവുമും ഗെ അവ്വെത്തുമുഗെ ആദ അളു ഗുൻമെങ്കി ബെലനിവെങ്കി കിബാഗെ ഭാഷ കണ്ണുവഞ്ചേ ദരിന്ന ദേഞ്ചേ ഫുരിഹമ ലോയ്പ അളാലും ദേഞ്ചേ ഹേബ
0: ഓഗുൻമെങ്കി അദിസ് പേഫ്ലക്ക ഫുർസത്തെരുവേ തമസക്കെ ഖുർആനങ്ങെ നമസ്തു പേഫ്ലുങ്ങെ റിക്വസ്റ്റ് ലവാഗെ ഗടി മിഹാർമ്യതി ജൈഫ് എഹവേ മേദുഗെ ലവയക്കി കുബാ തോളഗുൻ ബലാലാണ്.

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്